എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 2ാം തീയതി ചൊവ്വാഴ്ച. ബാലലോകം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: യാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 എം ബി ബംബൂക്ക സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. വീണ്ടും ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര വൈകുന്നേരം 4:30. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരായ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിചങ്ക നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ്, സ്വരായ് ദ്വീപ്, സ്ട്രെയ്റ്റ് ഐലൻഡ്, കദംതള, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര 20-ാം തീയതി, അതായത് വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. നാളെ രാവിലെ 11:30 എം വി ബാരട്ടാങ് സ്വരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരായ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.
1: Some cars are designed to blend in, others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design, already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just ₹6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now. Nexa.
2: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കി

50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്കു പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പ്രിയ കൂട്ടുകാരെ, പൂക്കളുടെ നിറവും സുഗന്ധവും നിറഞ്ഞ ഓണക്കാലം വീണ്ടും നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. മുറ്റങ്ങളിൽ പൂക്കളങ്ങൾ ഒരുങ്ങുന്നു, വീടുകളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നു, മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ ഉയരുന്നു. കുഞ്ഞു കൂട്ടുകാരെ, ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പൂക്കളമോ, പുതിയ വസ്ത്രമോ, ഓണസദ്യയോ, അതോ പായസമോ? എന്തായാലും ഓണം സന്തോഷത്തിൻ്റെ വലിയൊരു ആഘോഷമാണ്. എന്നാൽ ഓണം വെറും ആഘോഷം മാത്രമല്ല, നല്ല ചില സന്ദേശങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തോടെ ജീവിക്കണം, എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറണം, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടണം. ഇതൊക്കെയാണ് ഓണത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ഈ ഓണത്തിന് നമുക്ക് വീട്ടിലെ ചെറിയ കാര്യങ്ങളിൽ അച്ഛനെയും അമ്മയെയും സഹായിക്കാം. മുതിർന്നവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാം. കൂട്ടുകാരുമായി കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും പങ്കിടാം. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയും സ്നേഹവാക്കും സമ്മാനിക്കാം. പല നിറങ്ങളിലുള്ള പൂക്കൾ ചേർന്നാണ് മനോഹരമായ പൂക്കളം ഉണ്ടാകുന്നത്. അതുപോലെ വ്യത്യസ്തരായ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ സമൂഹവും മനോഹരമാകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഓണത്തിന് നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. സ്നേഹം പങ്കിടാം, സന്തോഷം പകരാം, എല്ലാവരോടും നന്മയോടെ പെരുമാറാം. ഓണപ്പൂക്കളെപ്പോലെ നമ്മുടെ മനസ്സിലും സന്തോഷം വിരിയട്ടെ.

പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് കൂട്ടുകാർ കേട്ടത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കൂട്ടുകാരെ. ഇനി നമുക്ക് നല്ല ആരോഗ്യശീലത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നല്ലേ മധുരപലഹാരങ്ങൾ. ചോക്ലേറ്റ്, മിഠായി, കേക്ക്, ഐസ്ക്രീം തുടങ്ങിയവ കാണുമ്പോൾ ആരാണ് ഒന്ന് രുചിക്കാൻ ആഗ്രഹിക്കാത്തത്? മധുരം കഴിക്കുന്നത് തെറ്റല്ല കേട്ടോ, പക്ഷേ ഏത് കാര്യവും പോലെ മധുരവും മിതമായി കഴിക്കണം. അമിതമായി മധുരം കഴിക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാം. പല്ലിൽ കേടുവരാനും വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മധുരം കഴിച്ചാൽ പല്ലുകളുടെ സംരക്ഷണവും ശ്രദ്ധിക്കണം. ദിവസവും രാവിലെയും രാത്രിയിലും കൃത്യമായി പല്ല് തേക്കണം. മധുരം കഴിച്ചതിന് ശേഷം വായ് നന്നായി കഴുകുന്നതും നല്ല ശീലമാണ്. കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കാൻ മധുരം മാത്രം മതിയാകില്ല. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ധാന്യങ്ങൾ തുടങ്ങിയ പോഷകമുള്ള ഭക്ഷണങ്ങളും കഴിക്കണം. പല നിറങ്ങളിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും. ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കുന്ന ശീലം വളർത്താം. അമിതമായി മധുരമുള്ള പാനീയങ്ങൾ കുടിക്കുന്നതിന് പകരം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല ഭക്ഷണശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ഇന്ന് നമ്മൾ പാലിക്കുന്ന നല്ല ശീലങ്ങളാണ് നാളത്തെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. മധുരം ആസ്വദിക്കാം, പക്ഷേ മിതമായി. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം. നല്ല ശീലങ്ങൾ വളർത്താം.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനമാണ് കൂട്ടുകാർ കേട്ടത്. ചിത്രം ആഗതൻ. ഇനി നമുക്കൊരു കഥ കേട്ടാലോ. ഓണപ്പൂക്കളവും അപ്പുവിൻ്റെ വലിയ മനസ്സും. ഒരു മനോഹരമായ ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി താമസിച്ചിരുന്നു. അപ്പുവിന് ഓണം വളരെ ഇഷ്ടമായിരുന്നു. ഓണം വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ അവൻ വീട്ടിൽ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അമ്മേ, ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ ഓണമാകും എന്ന് അപ്പു എല്ലാ ദിവസവും ചോദിക്കും. അമ്മ ചിരിച്ചുകൊണ്ട് പറയും, ഇനിയും കുറച്ച് ദിവസമുണ്ട് മോനെ. പക്ഷേ ഓണം വരുന്നതിന് മുൻപ് നമുക്ക് വീടും മനസ്സും വൃത്തിയാക്കണം. വീട് വൃത്തിയാക്കുന്നത് എനിക്കറിയാം, പക്ഷേ മനസ്സ് എങ്ങനെ വൃത്തിയാക്കും? അപ്പു അത്ഭുതത്തോടെ ചോദിച്ചു. അമ്മ പറഞ്ഞു, ദേഷ്യം, അസൂയ, സ്വാർത്ഥത എന്നിവ മനസ്സിൽ നിന്ന് മാറ്റണം. സ്നേഹവും സഹായ മനോഭാവവും മനസ്സിൽ നിറയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് സുന്ദരമാകുന്നത്. അപ്പു അമ്മ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടു. ഓണത്തിന് രണ്ടു ദിവസം മുൻപ് അപ്പുവും കൂട്ടുകാരും പൂക്കൾ ശേഖരിക്കാൻ പോയി. ചെമ്പരത്തി, തുമ്പപ്പൂ, മുക്കുറ്റി, തെച്ചി, വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ അവർ ശേഖരിച്ചു. എൻ്റെ പൂക്കളം എല്ലാവരുടേതിലും വലുതായിരിക്കണം, അപ്പു സന്തോഷത്തോടെ പറഞ്ഞു. അവൻ്റെ കൂട്ടുകാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പു, പൂക്കളം വലുതാകുന്നതിലും നല്ലത് മനോഹരമാകുന്നതാണ്. പക്ഷേ അപ്പു വീണ്ടും പറഞ്ഞു, എൻ്റെ പൂക്കളം തന്നെയായിരിക്കും ഏറ്റവും മനോഹരം. അങ്ങനെ പൂക്കൾ ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപ്പു വഴിയരികിൽ തൻ്റെ കൂട്ടുകാരനായ കണ്ണനെ കണ്ടത്. കണ്ണൻ ഒരു മരച്ചുവട്ടിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ കണ്ണ, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പു ചോദിച്ചു. കണ്ണൻ പതുക്കെ പറഞ്ഞു, എല്ലാവരും പൂക്കൾ ശേഖരിക്കാൻ പോയി, പക്ഷേ എനിക്ക് പൂക്കൾ കിട്ടിയില്ല. ഞങ്ങളുടെ വീടിനടുത്ത് പൂക്കളൊന്നുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ദൂരെയൊന്നും പോകാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിൽ പൂക്കളം ഉണ്ടാകില്ല.

തൻ്റെ കയ്യിലുണ്ടായിരുന്ന നിറയെ പൂക്കളിലേക്ക് നോക്കി. പിന്നെ കണ്ണൻ്റെ വിഷമിച്ച മുഖത്തേക്കും നോക്കി. ഒരു നിമിഷം അപ്പൂ ചിന്തിച്ചു, ഈ പൂക്കളെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എൻ്റെ പൂക്കളം വലുതാകും. പക്ഷേ കണ്ണന് ഒരു പൂ പോലുമില്ല. അപ്പോഴാണ് അമ്മ പറഞ്ഞ വാക്കുകൾ അപ്പുവിൻ്റെ മനസ്സിലേക്ക് വന്നത്. സ്നേഹവും കരുണയും സഹായ മനോഭാവവും മനസ്സിൽ നിറയ്ക്കണം. അപ്പു പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പൂക്കളുടെ പകുതി കണ്ണൻ്റെ കയ്യിൽ നൽകി. ഇതാ നിനക്കും പൂക്കൾ, നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് പൂക്കളം ഒരുക്കാം, അപ്പു പറഞ്ഞു. കണ്ണൻ്റെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. കണ്ണൻ ചോദിച്ചു, നിന്റെ പൂക്കളം ചെറുതാകില്ലേ? അപ്പു ചിരിച്ചു, എന്റെ പൂക്കളം കുറച്ച് ചെറുതായാലും പ്രശ്നമില്ല, പക്ഷേ നിന്റെ മുഖത്തെ സന്തോഷം വലുതായല്ലോ. അവർ രണ്ടുപേരും ചേർന്ന് കണ്ണന്റെ വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു പൂക്കളം ഒരുക്കി. കണ്ണന്റെ അമ്മ അത് കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. മക്കളെ, നിങ്ങൾ ഒരുക്കിയ പൂക്കളത്തേക്കാൾ മനോഹരമാണ് നിങ്ങളുടെ സ്നേഹം, അമ്മ പറഞ്ഞു. പിന്നീട് അപ്പുവും കണ്ണനും അപ്പുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ബാക്കിയുണ്ടായിരുന്ന പൂക്കൾ ഉപയോഗിച്ച് ഒരു ചെറിയ പൂക്കളം ഒരുക്കി. പൂക്കളം മുൻപ് വിചാരിച്ചതുപോലെ വലുതായിരുന്നില്ല, പക്ഷേ അപ്പുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഓണദിവസം ഗ്രാമത്തിലെ എല്ലാവരും പൂക്കളങ്ങൾ കാണാൻ ഇറങ്ങി. ചില വീടുകളിൽ വലിയ പൂക്കളങ്ങളുണ്ടായിരുന്നു, ചില വീടുകളിൽ ചെറിയ പൂക്കളങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് അപ്പുവിൻ്റെയും കണ്ണൻ്റെയും പൂക്കളമായിരുന്നു. ഗ്രാമത്തിലെ മുതിർന്ന ഒരാൾ അപ്പുവിനോട് ചോദിച്ചു, അപ്പു നിന്റെ പൂക്കളം കുറച്ചു ചെറുതാണല്ലോ, നിനക്ക് വിഷമമില്ലേ? അപ്പു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൂക്കളം ചെറുതാണ്, പക്ഷേ എന്റെ സന്തോഷം വളരെ വലുതാണ്. ഞാൻ എന്റെ പൂക്കൾ പങ്കിട്ടപ്പോൾ കണ്ണനും സന്തോഷിച്ചു. അതാണ് ഈ ഓണത്തിന്റെ എന്റെ ഏറ്റവും വലിയ സമ്മാനം. അപ്പുവിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അമ്മ അപ്പുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, ഇന്ന് നീ ഓണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. ഓണം എന്നത് പുതിയ വസ്ത്രം ധരിക്കുകയോ വലിയ സദ്യ കഴിക്കുകയോ മാത്രമല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും കഴിയുന്നത്ര സഹായിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഓണം. അന്ന് അപ്പുവും കണ്ണനും മറ്റു കുട്ടികളും ചേർന്ന് ഓണസദ്യ കഴിച്ചു. എല്ലാവരും ഒരുമിച്ച് കളിച്ചുപാടി സന്തോഷിച്ചു. അപ്പു മനസ്സിൽ പറഞ്ഞു, പൂക്കൾ പങ്കിട്ടപ്പോൾ എന്റെ പൂക്കളം ചെറുതായി, പക്ഷേ സ്നേഹം പങ്കിട്ടപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിയായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് മനസ്സിലായത്? സന്തോഷം പങ്കിടുമ്പോൾ അത് ഇരട്ടിയാകും. മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഓണത്തിൻ്റെ യഥാർത്ഥ സന്ദേശം.

ഭ്രമരം എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്ന് വിജയ് യേശുദാസും പൂർണ്ണശ്രീയും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് കൂട്ടുകാർ കേട്ടത്. ഈ മനോഹര ഗാനത്തോടുകൂടി ബാലലോകം ഇവിടെ പൂർണ്ണമാകുന്നു.